0: ഡിലേ പോയിരുന്നു.
1: ഓക്കെ.
0: ചെയ്യാൻ പോയിട്ട് വൈകുന്നേരം ചെയ്യപ്പെടുത്തി ചെയ്യാൻ പോയി.